സർക്കാർത്തത് ഇത് പഹൽത്തെ ഉദ്ദേശ്യ ആത്മസമർപ്പിത് നക്സലോട്കിൻ ആർത്ഥിക് സുരക്ഷയനത് അവർ ഓർക്കിൻ ആത്മനിർഭർ ബനാക്കിയനത് മിന്തെ മുസൂർ കാലാമത്തെ ആയനാവ് തിപ്പാൽക്കിൻ ഊർസോരൻ നാരായൺപൂർ ജില്ലാ പ്രശാസൻ ദൂരസ്ത് അവർ ജുയ് ജുയ് മദാൻ ഗുപ്പ ക്ഷേത്രത്തോർക്കിൻ ഇഞ്ചെ മൂഡ് ലേഞ്ചിനത്